ദൂതനേ മുദ്ദുരാമരവണ്ട ബുദ്ധിയുള്ള ഹനുമന്ത ഹൃദാഗി ഹാരിതനെ ആകാശകേ.